0: തുടർന്ന് വന്നു. വണക്കം.
1: ഇതൊക്കെ കുറയുണ്ട് വരുമ്പോ?
0: ഇല്ല ഇല്ല, ചിന്തിച്ചിങ്ങണ്ടാ നിങ്ങ വേല വായ്പക്ക് വന്ന് ഇത് തേവ. വേല വായ്പക്ക് ഇപ്പി ഇരുന്നാത്താൻ ഉങ്ങൾക്ക് വേല വായ്പ കിടക്കും. അരസാംഗ കരവൂലത്തില് ഇത് വരക്കൂടാതെ. വേല വായ്പ ഉങ്ങൾക്ക് കിടക്ക വിടമുണ്ടാ മുതൽ എന്ന മാതിരി ഇരിക്കണം? ഇവിടെ എല്ലാം തൗതി എല്ലാം ഇരുന്നാലും വേല വായ്പക്ക് എന്നെ വേണം? വേലക്കാന വായ്പക്ക് എന്നെ തീവ? ഇല്ല. ചിന്തിച്ചു വാങ്ങ.